0: ഒന്നും നമുക്ക് അമ്പാണ് ചേം എക്സ്പെൻഡ്ലെസ് ഇറങ്ങി കുക്കുറിയിൽ കത്താൻ ചേം എക്സ്പെൻഡ്ലെസ് അരക്കിനാക്കിമ്പോൾ നിറണം കാക്കോയിനാണ് പേന നിറന്നായി കൈ
1: ഞാൻ കാക്കോന്ന് ഇറന്ത ഞാൻ മാട്രസ് താപ്പോ മാട്രസ് തിങ്കു സ്റ്റോറേജ് ബോക്സസ് ഏതെങ്കിലും പുയിൻ തീത്ത ഓ തേസി പുയിൻ തീത്ത ഓ ഏന പേ അര കാക്കോയി പുക്കിയ നസ്മി നിറന്ത് ബേബി വോക്ക ബേബി പ്ലേ മാറ്റ്സ് ബേബി കോട്സ് ബേബി ക്ലോത്തിങ് ഓ ദ സ്റ്റോറേജ് പാക്കറ്റ്സ് ഏതെങ്കിലും പുയിൻ തീത്ത ഓ ഇപ്പൊ കിമിയ കെമേമെത്തനോ മീൻ തകാക്കറു വൈക്കത്തിനെത്തി ഓ ദിബുസ് പോറോ ഏന പേ അര പോറോ നെത്തി അര പോറോ നിബുസ് പോറോ കാവു ഇപ്പൊക്കിന്റെ ബുസ് പോറോ കെ സോക്ക ഷൂസ് ഓ കാവുനി പിരി കെ ദ ചോക്കിംഗ് ഷൂസ്
0: ഓ സെക്സി ഏന പേ കാവു ഇപ്പൊക്കിയ നസിമി ഓ ഇപ്പൊ ഇപ്പൊക്കിനി കമി മാണി തയ്യൻ പൈൻ തകാക്കറു ഇപ്പൊക്കിയ തേ തനാൻ ചോയ്സ് ട്രംസെറ്റ്സ് kids school bags ke tayen bag in dere bukiana simi kami aina ke ameme tena no min te bag ataroi na bang kai tayen ladies bag on kami aini ake arangin meme tena no min te salon o te lava lava ladies aro kona bang kai na no ni beira oni ka puno ko ke ni po yana pe ai ka mon te poroi yein pe pasi kai bukia te bukiana simi tayen pasi ka o apo na mai siriki saki si na yana meni kota ke me kanwan na hardware narun ana kopa alumi at the premier wall at the premier sewer security wire diane chicken fence sand pack may you never on a toilet pole p or s away putting gummy at a kamka hi at a support care for oi give me fridge yay never in a non-pain ami kampana at jmx pentless ami kampana at jmx pentless ekinakin kwan narana at dairy store at ite imanga na ipeso muahan me peso markets away in a main store the causeway kaskoni jmx pentless punnam kampana at ime to anano nanikan katurano pae point yan mayangam on nangano po te po erang inipuroy kam na digiroy rigi mayroon na mi kampana at jmx pentless